ഉപ്പര ഞെങ്ങി ഉപ്പിനിങ്ങട്ട് പോവാണി ആണ് തൈമറിയോ താന്ന ആക്ഷിമല്ലുരിത്തമാനി പോവാമെന്ന പുട്ടുത്തൈനവരത്ത് കുല്ലുവാട്ടൊരു നൂവ പുട്ടുണി ഉന്നൊരു അക്കങ്ങിത്ത നൂവ താന്ന കുടുക്കൊന്നുണി പുട്ടുത്തൈനവരത്ത് ചുനപ്പുന ആക്ഷിമലകാങ്ങാമി ഊട്ടുമത്തിനർത്തുണി താന്ന ഇഗിച്ചു പിസിക്താർത്തു കങ്ങാത്തനിങ്ങനി ചുനപ്പുക കുല്ലുവാകുള്ളു താന്ന പോലു ഇതൊക്കുപ്പക്ഷു താമണ്ണു പുതുക്കർത്തർണിക്കുമ്പം ഉൾക്കുക കഥപ്പല്ലായി ഇക്കുച്ചാർണിക്കുമ്പം താമണ്ണു ചുനാവുന്ന പുതുക്കാർപ്പ ഉൾക്കു മറ്റു ഭക്തങ്ങ തൈക്കുനിങ്ങ നുങ്ങൂറ്റിയവനി അങ്ങനെ താമറിയോ ആവുലക്ഷിമലകാങ്ങാമി ഉക്കല്ലപ്പലപ്പോ താന്ന അമ്മയക്കു വിനിക്കു താന്ന ഇലിയാർച്ചി താച്ചു തപ്പുങ്ങ ഇലകിയാമെഞ്ഞു നിവ്യാസാമുള്ളു നുകപ്പയാമുള്ളു ഉക്കാട്ടി വളപ്പാകോ ഇമ്മനായിട്ടിയോട്ടാക്കുക പോവാമെന്ന ഈ കത്താകത്തി പുട്ടുത്തൈനകു കാവിലിങ്ങോ ഉക്കാവിനി താച്ചമ്മ പെട്ടി കത്തട്ടങ്ങട്ട അങ്ങനെയൊക്കാമെന്നും ഉക്കാവട്ടി ഉക്കാവട്ടി വാ ഇന്നകോ പെട്ടി കത്തട്ടങ്ങ ഉക്ക കത്തമ്മ ഇവന്ന കുഞ്ഞനായ കല്ലുപ്പലക്ഷമ ഉപകക്ഷരികാരുവമകു ഇമ്മനായിട്ടോ തൈമൺ തുഷരകമ്മി താന്ന നരിവാങ്ങൻ ഉക്കാട്ടിവാകോ താന്ന ഇറങ്ങി തൈമണ്ണിൽ ഉക്ക തൈമണ്ണിൽ ഇശുമനസോ അത്തണ ചുശി തമ്മിൽ പിന്നെ അത്തണി നിർത്തി ുക്കുട്ടമക്കുവാമയുക്കുന്നു താക്കു കട്ടിമയിഞ്ഞാറുമ്പട്ട ഉക്കാട്ടിയപ്പാകെ താന്ന ഇമ്മന്ന ഉക്കാശി ഉക്കാശി ഇറങ്ങിങ്ങട്ടകോ ഇമ്മന്ന ഉക്കാട്ടിയക്കാവുമ്മകോ അവരുടെ ഉപ്പുവാടുകോ തമ്മന്ന കിണക്കുവാങ്ങുജലകമ്മ കിണക്കുവാങ്ങുജലകവ്യോ പുവാടു ഉക്കടവയ്ക്കോ ഇമ്മന്ന കുഞ്ചനായ കല്ലപ്പലക്ഷങ്ങോ ഉപ്പരികാരുകമ്മകോ തൈമണ്ണിൽ ഇശുമനസോ അഹത്തർണയാങ്ങി നിർദ്ദുട്ടില്ലി തമച്ചു പിന്നസുഖത്തർണയാട്ടി ഇനിയില്ലിക്കോ നിറിക്സാമിച്ചോളി പിന്നസുഖത്തിച്ചാങ്ങി തൈമറി തൈമത്തിന് ഇല്ലാത്തും കൊട്ടാവശ്യമായി യുട്ടി ഇമ്മന്ന ഉറല്ലാവട്ടിലുണ്ടാകും തപ്പുകോ നിപ്പായ കൃഷിമവളാണി ഉക്കലകോ ഇലാകോ തമന്ന പുവാലോ ഊട്ടൂട്ടി കട്ടകമ്മയോ ഇശുമ കട്ടകമ്മയോ അങ്ങിലിക്കന്നുകൊണ്ട് തൊക്കുട്ടാവ

0: തേച്ചമാനിൽ ഉമ്മയാക്കില്ലാത്തവാറ പോലീസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താലക്ഷ്യമാവ് തേച്ചമാനി
1: ആ മകയാളും പിന്നെ കുറച്ച് താലത്തുലക്ഷ്യമായും മക്കളിനെ അച്ഛാ പോലീസ് മക്കളിനോ ലക്ഷ്യമാരുന്ന ശരി തേച്ചമാനി പിന്നെ കുറച്ചതയാളോ ശരി ലക്ഷ്യമായു തവണ ഉമ്മയാക്കിന്ന കിതട്ട് പിന്നെ അക്ടാവുമ മങ്ങ തകർന്നി നുണമീർത്തിതു നുണമു ഋതോക്ഷമ്മ ദുഃഖത്തെ ശിതോക്ഷമ്മ തായ മങ്ങോ ശിമീനി പിന്നെ കുറച്ചതയാളോ ശിതോക്ഷമു പുലീശി ഒറ്റത്തമാണെങ്കിൽ ഉറ്റുവാമി പക്ഷെ കത്തകിങ്ങട്ട പുലീശി കത്തകിമ ചെയ്യാന് തമണ്ണ പിന്നെ സ്വാളവും ചെയ്യാനൊരു ലക്ഷ്യമാവും ഇനി ഒറ്റത്തോ ആൾ ഒറ്റ തൈനക്ക് ചെട്ടു പിന്നെ ലക്ഷ്യം
0: സുനാനുകള ഹനോയിലോ കുത്തമസി ഹനോയിലോ ഹത്തറിയും
1: കൗട്ടമാല തുച്ഛയാകല തൈനക്കത്തൈനി ദുഃഖത്തൈ ദുഃഖത്തൈ ജോളവും ഉസിമിഞ്ഞി ഇവിഞ്ഞോളും മുട്ടമാവും ചെരുത്തിമിഞ്ഞു ഇമാണ് കൗട്ടമാല തുച്ഛയ ഇവളക്ഷയമറി പുലീശി ടൗണും കത്തല്ല ഒക്ഷയമോ ഹജവേക്കും ഹജവേക്കും തമക്കോ ഹലോ ഒക്ടവാളി അക്കുണയാളോ ഹലോ വല്ല ഒക്ഷമോട്ട ഹലോ അക്ഷത്തെ ഞങ്ങൾ ലോക്സിമയുള്ള ദൈവം പിയങ്ങനെ ലോക്സിമയോ പിന്നെ ഉച്ചത്തി പിന്നെ പോയ ആളോ ഒറ്റ ഉഷ്ടി ഉഷിയ പിന്നെ മുഴുവൻ നെഞ്ചി കൊണ്ടോ ലോക്സിമയുടെ ഇച്ഛുമാണ് പിന്നെ പിന്നെ ഇഷ്ടമാളോ ചെപ്പള കണ്ണു ഉടി തമാർച്ചയാളുങ്ങോക്സിമയുകും ഉള്ള അങ്ങനെ ഇപ്പോൾ ആളോ കുറച്ചുണ്ടു ഉഷി ഉഷിയുണ്ട് തേമൈകോക്സിമെന്നു തവണങ്ങൾ അങ്ങനെ ദുഃഖാവുന്നു ഉമ്മയാട്ടുവിന്നകശ ണക്കട്ടി ഹലോ പറയാലോ ഒറ്റ ഉഷി വാളുണ്ണി തമാമോഷിക്കാലോശ ഞാനോട് കട്ടാളൊട്ടുള്ളി തമാശിപ്പിയാണ് പേപ്പാളുണ്ണി ഇച്ചിരിഞ്ഞ മിശവാളും പറഞ്ഞു തമാങ്ങോട്ട് വിന്ന ഇജി ദുഃഖത്തെ അമിശുങ്ങിച്ചൂകളുമാണ് തമാങ്ങട്ടുള്ളു തമാങ്ങോഴിയും താളിമാളും തപ്പിന വൈ ഹൗസികളോ പുലീശിയും തട്ടാകട്ടു പിയാളുണ്ണ് തീയുടെ ലോക്സിമ ഹട്ടൽ ലോക്സിമൂ തൈമ അട്ടി ജോങ്ങുവാമി അവിടെ അവിടെ ഇല്ലാത്ത ഹസുവഴുങ്ങ തൈക്കോട്ട ശിവയങ്ങനെ ഉള്ള ലോക്സിമ്മട്ട ഉള്ള മിച്ചവി ഹജറാക്കും ലോക്സിമ്മട്ട ലൂവിക്ക് ചെയ്യാൻ ഉപയോഗത്തെ ലോക്സിമ്മട്ട തിരിയാവുമ്പോഴത്തെ അകത്തട്ട മച്ചുമീങ്ങ ആളുകളൊക്കെ ലോക്സിമ്മിട്ടുണ്ടി ടൗണ് കൂട്ടതല്ല മിച്ചം അവിടെ ലോകം കൂട്ടം മിച്ചം തൈമയിലൊക്കെ ചെയ്യാനൊരു ലക്ഷ്യം നമുക്ക് താകാശം അങ്ങനെ നമുക്കൊന്നും കമ്മയു ഹൊമ്മയു സന്തുഞ്ഞ് കമ്മ ഇച്ചു വിളോ തമക്കോ ഹാവുകളിമാവും